ആകാശവാണി ഇംഫാൽ ഹൗസികമോ പുംഫ മസീദ പുതുന ലക്ചറി ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം ഥൗറ മസീദ ലംദ മസീദ ലൈബിരിവി നുപ്പിയോയ് ബി പുംബന സരുഗ് യാബിദുന അദോം അദോംഗി വാഫം കയാ പുഖത്പിരഊ ഐഖോഗി തംജരി ബസ് സ്റ്റുഡിയോഗി ഫോൺ നമ്പർ കോൺടാക്ട് നമ്പർ മയാംഗി മഫംദ നിങ്സിംഗ് ജഗെ 8798803293 അമുക്ക ഹന നിങ്സിംഗ് ജരി 8798803293 അതോംഗി കോൾ ഖൗറാങ് നങ്ങൈ ജരി